ഫഹെ ഖലേഗ് ഫാനുഗ വിരി റസ്കലാങ്ക ഹദ്രതും ഖലേഗ് ഫാന ബാവാ ലെവ്വി ഹഖു തെതുകൻ ദന്ന മീഹ ലോ അന്തിരി മീഹകാ എഫദ മീഹ കംഗാ വാനേഹിയെ നസേഹ ലിബ്ഗന്നകം കശവരി ബുദ്ധീഗ അഹുലുവരിന്നേ.

അതി കാഫിറു മീഹും ബുണത്തെ ഇക്കലേഗ് ഫാനുഗ വിരി രസ്കലാങ് ഹദ്രത്തും ഹെക്കെ എബഹീ മുഅജിസാതെ ഇക്കലേഗ് ഫാനുഗ മച്ച ബാവാ നുലവി കീവികം ബാവയെ കലേഗ് ഫാനു വാക്കം കശവരി ഇൻസാർ കുറവാ ബേക്കലൗ കംഗെ അതി കൊമ്മെ കൗമ കമ്മെ തെതുമകു ദക്കവാ റസൂലകുവേ.

0: അങ്കാദീ ഉങ്കണ്ണാദീ മുനിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവെരുകമ്മായകു
0: എക്വെരുകമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് റയ്യതുന്നായകു റയ്യതുന്ന എമ്മിഗാതുഗ ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡിഹനുവെ മെഗഹേർട്സ് എഫ് എം ബാൻഡ്